ആകാശവാണിയും ഫൽ ഹൗസിക് താബിരസി സീത ഹിദാ നസിഗി ലൗഖച്ചരിബ ഹിരം മനാ മസിങ്ന ലായങ്ബ ഹൈബ ഇരാബോട് നിങ്ഥൗചാഗി ലൈക്തഗി ലൗഖച്ചബ നുപിഗി ഈ കാ ഹെന ചത്പന ഖുദും ചൻബ നത്രഗ ഈ ഥോങ് കൈബന ഖുദും ചൻബ ലൈന പ്രദർ രോഗധികാർ